Lên. വീട്ടുമാപ്പിള്ളൈ ത്രിപ്പടത്തിൽ പി സുശീല ജിക്ക് പാടിയ പാടൽ എ എം രാജാവിൻ ഇസയമിപ്പിൽ.

കോഴിക്ക് സേവൽ സ്വന്തം, കുയിലക്ക് ജോഡി സ്വന്തം, ആടക്ക് പൊണ്ണു സ്വന്തം, പല കാലമാ നാമും അവസര സ്വന്തം കൊണ്ടും ചില കാലമാ പല്ലാക്ക് ഉടലെ കണ്ട്.

സിപ്പിക്കൊൾ മുത്തും വരും, മണ്ണുക്കൊൾ പൊന്നും വരും. സിപ്പിക്കൊൾ മുത്തും വരും, മണ്ണുക്കൊൾ പൊന്നും വരും. സേറ്റോടു സെന്താമരൈ വന്നാലെന്ന. സി

കോഴിക്ക് സേവൽ സ്വന്തം, കുയിലുക്ക് ജോഡി സ്വന്തം, ആടുക്ക് പൊണ്ണു സ്വന്തം, പല കാലമാ നാമും അവസര സ്വന്തം കൊണ്ടും സില കാലമാ പല്ലാക്ക് ഉടലെ കണ്ട് പളവ

പാടും മാന്തളിർ കരം നീട്ടി മൗനമായി നമ്മെ വാഴ്ത്തുതേ കണ്ണാ മൗനമായി നമ്മെ വാഴ്ത്തുതേ മാസിലാ നിലവേനം കാതലൈ മകിഴ്വോടും മാനിലം കൊണ്ടാടുതേ அன்பே இன்பம் எங்கே

സിപ്പിക്കൊൾമുത്തും വരും, മണ്ണുക്കൊൾ പൊന്നും വരും. സിപ്പിക്കൊൾമുത്തും വരും, മണ്ണുക്കൊൾ പൊന്നും വരും. സേറ്റോടു സെന്താമരൈ വന്നാലെന്ന സിപ്പി.

കോയിലിലേ കോയിലിലേ. ഇതൊരു പാടൽ. അന്നമിട്ട കൈകൾക്ക് അൻപു ചെയ്ത കൺകൾക്ക് ഉന്നെ വിട്ട് പോവതക്ക് ഉള്ളമില്ലേ മകളേ, ഉള്ളമില്ലേ മകളേ. അന്നമിട്ട കൈകൾക്ക് അൻപു ചെയ്ത കൺകൾക്ക് ഉന്നെ വിട്ട് പോവതക്ക് ഉള്ളമില്ലേ മകളേ, ഉള്ളമില്ലേ മകളേ. അപ്പടി ഒരു പാടൽ.